ആകാശ് ഭനി ഇംഫാൽ നൊലിനി ദേവിന് പൗ പജടി അഹൻബട മറുവിപ്പ പൗ മുഖ്യമന്ത്രി ഇമ്രാം ഖേം സാനങ്ങറാം നഗാ പീപ്പിൾസ് ഫ്രണ്ട് മണിപ്പൂർ യൂണിറ്റ് മ്യൂട്ട് കാങ്ബുസിംഗ ഉണക്രെ ഉണബാ രാജ്യ ഫിവം ഖനക്കി രാജ്യ പോലീസ് ഹരി കുലൈ പൈബസിന് ഫാ മൂയസ് ഫങ്ങനവ തിഹുമ്പ ലപ്തന ചത്തരി പ്രധാന മന്ത്രി നരേന്ദ്ര മോദി ലൈബക് മങ്ങി അറുപ കൊച്ചത്ത ഇഡ്ലി തുംക്രെ മുഖ്യമന്ത്രി ഇമ്രാം ഖേം സാനങ്ങറാം നഗാ പീപ്പിൾസ് ഫ്രണ്ട് എൻ പി എഫ് മണിപ്പൂർ യൂണിറ്റ് മ്യൂട്ട് കാങ്ബുസിംഗ സെക്രട്ടറിയേറ്റ് ഉണക്രെ എൻ പി എഫ് പ്രസിഡന്റ് എം എൽ എ അവാംബോം ന്യൂമായ ലുചിങ്ന ഉണക്കിബ ഫിവം ഖനക്കി സോഷ്യൽ മീഡിയ തകലപ്പ വരൂൽ മുഖ്യമന്ത്രി ഹൈ മണിപ്പൂർ ശാന്തി ഇങ് തപ്പ ഹാനി ഫിവം ഹൻജിൽ സ്റ്റേക്ക് ഹോൾഡർ പൂർണ്ണമക്കി അച്ചുബ തങ്ങൈപതെ സർക്കാർ രാജ്യ തോൺ തോന്നപ്പ മ്യൂട് കാങ്ബുസിന് ഫമിനുനോട് ലോന തങ്ദുലൈതാവ പൂരക്കവ കണ്ണി രാജ്യ ശാന്തി പൂരക്കവാസേനദ ചേക്സിന് ഹുണി കുലൈ പൈബസിന് ഫാ മൂയസ് സെക്യൂരിറ്റി ഫോഴ്സ് തിഹുമ്പ ലപ്തന ചത്തരി മണിപ്പൂർ പോലീസ് കൺട്രോൾ റൂം ചെറോൾ ഹൈ കാങ്പോക്പി ജില്ലാ തോന്നാൻ തോന്നപ്പ കുൽസിന്റെ കോമ്പിംഗ് ഓപ്പറേഷൻ ചത്തക്കെ ജില്ലാ ലൈലോൺ വൈഫൈ വില്ലേജ് സോങ്ടു വില്ലേജ് ഖുൻകോ വില്ലേജ് പി മോൾഡിംഗ് വില്ലേജ് സെക്യൂരിറ്റി ഫോഴ്സ് കാങ്പുന അകൻപ തിഹുമ്പ ചത്തക്കി ഹൗജിഫാവേ മിഫാ മിപ്പി പൗലൈത്തി അമരുമ സെക്യൂരിറ്റി ഫോഴ്സ് രാജ്യ തോന്നാൻ തോന്നപ്പ മഫംസിംഗ് തൈനബ ഇരം തോക്കൻപ മഫംസിംഗ് തിഹുമ്പ ചത്തബ ചാൻഡേൽ ജില്ലാ മയോ അനി കക്സിംഗ് ഫാക്കി ഫാർബ മയോസ് എസ് പി കെപ്സൂൽ ചനി മൽപ്പുനിപ്പാൻ ഫി ചെറോൾ മഖാ താനായി രിംസ് കെമ്പസ്ക ഗാഡി ഹുരാൻബി കേസ്ക മറി ലൈന മണിപ്പൂർ പോലീസിന് മയോ അമ തൗബാൽ ജില്ലാ ഫാറെ ഫാർബ മയോസ് ജില്ലാ ഇരോ ചേസാബിനെ നാഷണൽ ഹൈവേ 38 ഇംഫാൽ ജിരിപ്പാം ലംബി പോജൈ പൂബ ഗാഡി ചനി മർപ്പുമാപ്പൻ ഇംഫാൽ തമ്മ ചലക്കെ പോലീസ് പാവസിന് മഖാ താനായി നോമ തങ്ങൈഫന ചങ്ങ പോലം സെക്യൂരിറ്റി ഫോഴ്സ് അക്കൻബ ചെക്സിൽ തോറാ കൽവിന നാഷണൽ ഹൈവേ ലപ്തന പുസിലക്കി മഖാ താന ഗാഡി ചതോ ചിന് അപ്പൻബ തോക്കുന്നവ ഹൈവേ സെക്യൂരിറ്റി കൺവോയ്ന ങാക്സെന്തുനി ബീർ നാരിസിംഗ് എക്സ് സർവീസ്മെൻസിംഗ് ഇക്കൈക്കുന്ന ഉത്പകി തോറം ഉഖ്രുൽ ജില്ലാ പാട്ടുക്കെ തോറം മയോസ് സെൽ തെങ്ബാ ലുപ്പര പിബന ഹിദക് ലങ്ത ഹിയറിംഗ് ഇക്വിപ്മെന്റ് വീൽ ചെയർ എൻ തോറം വിതരൻ മസാമു ഫ